ഐ കെ സി സർവേന്ദ്രിയത്തെ പേരാ. അപ്പൊ ചെറുപ്പം ജനിച്ച സിലബസ് എത്തപ്പെടുന്നുണ്ട്.